हाँ रेडी आयो उच्चे के घर के बैठा है पेंटा तो पड़ा വായിച്ചു കൂടെ ഓരോ പൈസ വീണ്ടും മൂന്നെണ്ണത്തിൽ ഞാൻ എന്റെ കുറവേ ഉള്ളൂ കൊടുത്തതാക്കാൻ മറ്റേതും വേണോ കൊണ്ടാ പിന്നെ എന്താ വേണ്ടെന്ന് വെച്ചാ പറ